അമേരിക്ക ശക്തമായ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ലോകത്തിലെ പ്രധാന എണ്ണക്കടത്ത് പാതകളിലൊന്നായ ബാബ അൽ മന്ദബ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ആഗോള എണ്ണവിലയിൽ വർധനവുണ്ടായി. കാരണം എണ്ണ വിതരണത്തിൽ തടസ്സമുണ്ടാകുമെന്ന ഭീതിയാണ് വിപണിയിലുള്ളത്. ഇറാന്റെ പ്രതികരണം. ഇറാൻ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും അമേരിക്കയുടെ ഭീഷണികളെ അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഹൂത്തികളുടെ നടപടികൾക്ക് തങ്ങൾ നേരിട്ട് ഉത്തരവാദികളല്ലെന്നാണ് ഇറാന്റെ നിലപാട്. സാഹചര്യം ഈ സംഭവത്തോടെ മധ്യപൂർവ്വദേശത്ത് നേരത്തെ നിലനിന്നിരുന്ന സംഘർഷം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിനും ആഗോള എണ്ണ വിപണിക്കും ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. അപ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങൾ വളരെ ആകാംക്ഷ ഉളവാക്കുന്ന ദിവസങ്ങളാണ്. ഇതുവരെയും യുദ്ധത്തിന് ഒരു ശമനമുണ്ടായിട്ടില്ല. പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകുകയും അടുത്തൊരു വാർത്ത, സിംഗപ്പൂരിൽ ബോളിവുഡ് സിനിമയെ ഓർമ്മിപ്പിക്കുന്ന വജ്രമോഷണം, ഇന്ത്യൻ പൗരന് ജയിൽ ശിക്ഷ എന്നുള്ളതാണ്. സിംഗപ്പൂരിലെ ചൈന ടൗണിലുള്ള ഒരു ജ്വല്ലറി കടയിൽ നിന്ന് ഏകദേശം 200,000 സിംഗപ്പൂർ ഡോളർ, ഏകദേശം 1.5 കോടി ഇന്ത്യൻ രൂപ വില വരുന്ന 4.95 ക്യാരറ്റ് വജ്രം മോഷ്ടിച്ച കേസിൽ ഒരു ഇന്ത്യൻ പൗരന് 2 വർഷം 2 മാസം 2 ആഴ്ച തടവ് ശിക്ഷ വിധിച്ചു. സംഭവം എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം. ഇന്ത്യയിൽ നിന്നെത്തിയ മംഗ്രോളിയ മനോജ് കുമാർ കുർജിബായ് 41 വയസ്സ്, സെറാസിയ മിലം രാം നിക് ബായ് 30 എന്നിവർ മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് മോഷണം നടത്തിയത്. യഥാർത്ഥ വജ്രത്തിന്റെ വലിപ്പവും സീരിയൽ നമ്പറും അനുകരിച്ച് സൂറത്തിൽ വ്യാജ വജ്രം നിർമ്മിച്ച ശേഷമാണ് ഇവർ സിംഗപ്പൂരിലെത്തിയത്. ജ്വല്ലറി കടയിൽ ഒരാൾ ജീവനക്കാരന്റെ ശ്രദ്ധ തിരിക്കുമ്പോൾ മറ്റേയാൾ വായിലൊളിപ്പിച്ചിരുന്ന വ്യാജവജ്രം യഥാർത്ഥ വജ്രത്തിന് പകരം വെച്ചു. യഥാർത്ഥ വജ്രം വായിലൊളിപ്പിച്ചുകൊണ്ട് ഇരുവരും കടയിൽ നിന്ന് പുറത്തിറങ്ങി. കടയിലെ CCTV ദൃശ്യങ്ങൾ മുഴുവൻ സംഭവവും പതിഞ്ഞിരുന്നു. അതേസമയം അതേ ദിവസം തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ചാങ്ങി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സിംഗപ്പൂർ പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിൽ മോഷ്ടിച്ച വജ്രം വീണ്ടെടുത്തു. മംഗ്രോളിയ മനോജ് കുമാർ, കുർജിബായ് എന്നിവർ കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് 2 വർഷം 2 മാസം 2 ആഴ്ച തടവ് ശിക്ഷ ലഭിച്ചു. സഹപതി സെറാസിയ മിലം രാംനിക് ബായുടെ കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. ഈ മോഷണരീതി ഒരു ബോളിവുഡ് സിനിമയിലെ ഒരു രംഗം പോലെ തോന്നിയെങ്കിലും CCTV ദൃശ്യങ്ങളും വിമാനത്താവളത്തിലെ വേഗത്തിലുള്ള പോലീസ് നടപടിയും കാരണം പദ്ധതി പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു. എന്തായാലും മിടുക്ക് കൂടുതലായതിൻ്റെ എന്താണ്, നമ്മൾ നല്ല മിടുക്കരാണെന്ന് വിചാരിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണത്. CCTV ദൃശ്യങ്ങളിൽ മുഴുവൻ പതിഞ്ഞു, അവരെ അറസ്റ്റ് ചെയ്തു, 2 വർഷം 2 മാസം 2 ആഴ്ചയിലേക്ക് തടവ് ശിക്ഷ ലഭിച്ചിരിക്കുകയാണ്.

88.9 മലയാള ജാലകത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ചിരുന്നത് യുദ്ധത്തിനെ സംബന്ധിച്ചാണ്. കുറേ ആളുകൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. യുദ്ധം നിൽക്കാനുള്ള ഒരു നിർത്താനുള്ള യാതൊരു സാഹചര്യം ഇപ്പോഴും കാണുന്നില്ല. കർക്കിടക മാസം ആരംഭിച്ചു അല്ലേ? കർക്കിടം ദുർഘടം എന്നാണ് നമ്മൾ പറയാറ് അല്ലേ? പക്ഷേ ഈ കർക്കിടക മാസത്തിൽ ആളുകൾ കർക്കിടക ചികിത്സ നടത്താറുണ്ട്. കേരളത്തിൽ ഈ മഴക്കാലമായ കർക്കിടക മാസത്തിൽ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയാണ്. ഈ കാലത്ത് ആയുർവേദ ചികിത്സയ്ക്ക് പ്രത്യേകം പ്രാധാന്യവുമുണ്ട്. ഈ കാലയളവിൽ ശരീരം ചികിത്സകൾ കൂടുതൽ ബലപ്രദമായി സ്വീകരിക്കുമെന്നാണ് ആയുർവേദം പറയുന്നത്. അതുകൊണ്ടാണ് ഈ മാസത്തെ ആയുർവേദ ചികിത്സയുടെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. കർക്കിടക ചികിത്സയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ശരീരത്തിലെ ദോഷങ്ങളുടെ, പ്രത്യേകിച്ച് വാതദോഷം, സന്തുലനം വീണ്ടെടുക്കുക, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക, ദഹനശേഷി മെച്ചപ്പെടുത്തുക, ശരീരത്തിനും മനസ്സിനും പുതുജീവൻ നൽകുക, സന്ധിവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ ദീർഘകാല പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുക. ചികിത്സയിൽ സാധാരണ ഉൾപ്പെടുന്നവ വൈദ്യന്റെ പരിശോധനയും വ്യക്തിഗത ചികിത്സാ പദ്ധതിയും, അഭംഗ്യം, ഔഷധ തൈല മസാജ്, പിഴിച്ചിൽ, ഞവരക്കിഴി, ശിരോധാര, ഔഷധ ആവി, ആവശ്യമായ ആന്തരിക ആയുർവേദ മരുന്നുകൾ, കർക്കിടകക്കഞ്ഞി പോലുള്ള പ്രത്യേക ഭക്ഷണക്രമം, കൂടുതൽ ഗുണം ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് പരിചയസമ്പന്നനായ ആയുർവേദ ഡോക്ടറുടെ പരിശോധന നടത്തുക എന്നുള്ളതാണ്. ചികിത്സയ്ക്കൊപ്പം നിർദ്ദേശിച്ച ഭക്ഷണക്രമം കൃത്യമായി പാലിക്കുകയും വേണം. മതിയായ വിശ്രമവും ഉറക്കവും ഉറപ്പാക്കുക. ചികിത്സയുടെ മുഴുവൻ കോഴ്സും പൂർത്തിയാക്കുക. സ്വയം ചികിത്സ നടത്താതെ വൈദ്യോപദേശം അനുസരിക്കുക. ആർക്കൊക്കെയാണ് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത്? സന്ധിവേദനയും ആർത്രൈറ്റിസും ഉള്ളവർ, നടുവേദന, സയാറ്റിക, കഴുത്തുവേദന എന്നിവയുള്ളവർ, സ്ഥിരമായ ക്ഷീണം അനുഭവിക്കുന്നവർ, രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ, പൊതുവായ ആരോഗ്യ പുനരുജ്ജീവനം ആഗ്രഹിക്കുന്നവർ, എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. കർക്കിടക ചികിത്സ എല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമല്ല. ഗർഭിണികൾ, ഗുരുതരമായ അണുബാധയുള്ളവർ, ചില പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ എന്നിവർ ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും ഡോക്ടറുടെ ഉപദേശം തേടണം. ചികിത്സ വ്യക്തിയുടെ പ്രായം, ആരോഗ്യനില, രോഗാവസ്ഥ എന്നിവ അനുസരിച്ചായിരിക്കും. കർക്കിടക കഞ്ഞിയാണ് ഇതിന് ഉത്തമ ഉദാഹരണം. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്ന വിധമെന്നും നോക്കാം. കർക്കിടക മാസത്തിൽ കേരളത്തിൽ പതിവായി തയ്യാറാക്കുന്ന പോഷക സമൃദ്ധമായ ഔഷധക്കഞ്ഞിയാണ് കർക്കിടകക്കഞ്ഞി. ഇത് ദഹനം മെച്ചപ്പെടുത്താനും മഴക്കാലത്ത് ശരീരത്തിന് കരുത്ത് നൽകാനും സഹായിക്കുന്ന പരമ്പരാഗത വിഭവമാണ്. എന്തെല്ലാമാണ് അതിനുള്ള ഈ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുവാനുള്ള ആവശ്യമായ സാധനങ്ങൾ? ഞവര അല്ലെങ്കിൽ ഉണക്കരി 1/2 കപ്പ്, പച്ചപ്പയർ 2 ടേബിൾ സ്പൂൺ, ഉലുവ
ഹാഫ് ടീസ്പൂൺ, ജീരകം ഹാഫ് ടീസ്പൂൺ, ചുക്കുപൊടി ഹാഫ് ടീസ്പൂൺ, കുരുമുളക് പൊടിച്ചത് ഹാഫ് ടീസ്പൂൺ, വെളുത്തുള്ളി അതായത് 6 മുതൽ 8 അല്ലി ചതച്ചത് തന്നെ വേണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, തേങ്ങാപ്പാൽ 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 5 മുതൽ 6 കപ്പ്. തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണ്? അരിയും പച്ചപ്പയറും കഴുകി 15 മുതൽ 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കുക. ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ അരി, പച്ചപ്പയർ, ഉലുവ, വെള്ളം എന്നിവ ചേർത്ത് നന്നായി വേവിക്കുക. വേവിച്ച ശേഷം വെളുത്തുള്ളി, ജീരകം, ചുക്ക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് 5 മുതൽ 10 മിനിറ്റ് കൂടി ചെറുതീയിൽ തിളപ്പിക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ അവസാനം തേങ്ങാപ്പാൽ ചേർത്ത് ഒരു തിള വരുന്നതിന് മുമ്പ് തീ ഓഫ് ചെയ്യുക. അപ്പോൾ പണ്ടുകാലങ്ങളിലൊക്കെ നാട്ടിൽ നമ്മളുള്ള സമയത്ത് ആളുകൾ ഈ കർക്കിടകഞ്ഞി കുടിക്കാറുണ്ട്. ഈ എനിക്ക് ഓർമ്മയുള്ളതിൻ്റെ മുത്തച്ഛനെല്ലാം ഈ ബ്രാത്ത് കഴിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, അതായത് ഈ ആടിൻ്റെ. അത് ഈ കർക്കിടക മാസത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഞാനെന്ത് ചെയ്യുന്നത്, കഴിക്കുമ്പോൾ കുറേശ്ശെ ഞാനും പോയി കഴിക്കും. ഭയങ്കര സ്വാദാണത്. ചിലരൊക്കെ കഴിക്കുന്നവരുണ്ടായിരിക്കാം. ഇനി നമുക്ക് ദസരമടി നല്ലൊരു ഗാനത്തിലേക്ക് കടക്കാം.

പിന്നം മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഓണം ഇനി രണ്ടാഴ്ചയെ ബാക്കിയുള്ളൂ. അതായത് നമ്മുടെ 19-ാമത് ഓണാഘോഷമാണ്. ഓഗസ്റ്റ് 8-ാം തീയതി ശനിയാഴ്ച 4 മണിക്ക് ജീലോങ് വെസ്റ്റ് ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. വർണ്ണാഭമായ ഈ കലാപരിപാടികളോടൊപ്പം പിന്നണി ഗായകൻ ശ്രീ അരുൺ ഗോപൻ്റെ നേതൃത്വത്തിലുള്ള ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ്. ശ്രീ അരുൺ ഗോപൻ ഓസ്ട്രേലിയയിലെ മലയാളി സമൂഹത്തിനിടയിൽ ഏറെ പരിചിതനായ ഗായകനാണ്. അദ്ദേഹം വിവിധ മലയാളി അസോസിയേഷൻ പരിപാടികൾ, ഓണാഘോഷം, വിഷു പരിപാടികൾ, സ്റ്റേജ് ഷോകൾ, സംഗീത നിശകൾ എന്നിവയിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. മെൽബൺ, സിഡ്നി, ബ്രിസ്ബെയിൻ, പെർത്ത് തുടങ്ങിയ നഗരങ്ങളിലെ മലയാളി പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് ബുക്ക് ചെയ്യുക. 2 ആഴ്ചയേ ഉള്ളൂ. ഇനി ജീലോങ് വെസ്റ്റ് ടൗൺ ഹാളിൽ വെച്ചാണ് പരിപാടികൾ നടക്കുന്നത്. വൈകിട്ട് 4 മണിക്കോടുകൂടി നമ്മുടെ പരിപാടികൾ ആരംഭിക്കും. കൂടുതൽ എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മിറ്റി മെമ്പർമാരുമായിട്ട് ബന്ധപ്പെടുക.

88.9 വിന്നഫം മലയാള ജാലകത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ പരിപാടി ഹിന്ദു മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഓണാഘോഷ പരിപാടി 8-ാം തീയതിയാണ്, ഓഗസ്റ്റ് 8-ാം തീയതി. അധികം ദിവസങ്ങളില്ല. അപ്പോൾ ടിക്കറ്റ് എടുക്കാത്തവർ ടിക്കറ്റ് എത്രയും പെട്ടെന്ന് എടുക്കുക. വേറെ എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരുമായിട്ട് ബന്ധപ്പെടുക. ഇപ്രാവശ്യത്തെ ലോകകപ്പ് വൻ വിജയമാണെന്നാണ് അവകാശപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ച് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനി ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ ടൂർണമെൻ്റുകളിൽ ഒന്നാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ന്യൂയോർക്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത്. ഈ ലോകകപ്പിൽ റെക്കോർഡ് കാണികൾ സ്റ്റേഡിയത്തിലെത്തി. എല്ലാ പ്രധാന മത്സരങ്ങൾക്കും ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള ആരാധകരിൽ നിന്ന് അഭൂതപൂർവമായ പിന്തുണയും കാഴ്ചക്കാരും ലഭിച്ചു. ടൂർണമെൻറ്റ് വിജയകരമായി നടത്താൻ അമേരിക്കൻ ഭരണകൂടവും പ്രസിഡന്റ് ട്രംപും നൽകിയ സഹകരണത്തിന് അദ്ദേഹം നന്ദി അറിയിച്ചു. ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം, ട്രംപ് ലോകകപ്പിനെ വിശേഷിപ്പിച്ചത് കായിക ചരിത്രത്തിലെ ഏറ്റവും മികച്ച കായിക മാമാങ്കങ്ങളിൽ ഒന്നാണ് ഇത് എന്നാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരാധകരെ ഒരുമിപ്പിച്ച മഹത്തായ ആഘോഷമായാണ് അദ്ദേഹം ലോകകപ്പിനെ വിശേഷിപ്പിച്ചത്. ഈ ലോകകപ്പിൻ്റെ പ്രത്യേകതകൾ, ആദ്യമായി 48 ടീമുകൾ പങ്കെടുത്ത ഫിഫ ലോകകപ്പായിരുന്നു ഇത്. മത്സരങ്ങൾ അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിലായി നടന്നു. സ്റ്റേഡിയങ്ങളിലെ കാണികളുടെ എണ്ണത്തിലും ടെലിവിഷൻ ഡിജിറ്റൽ പ്രേക്ഷക സംഖ്യയിലും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചതായി ഫിഫ അറിയിച്ചു. അതേസമയം ചില വിവാദങ്ങളും ഉയർന്നു. ഇൻഫാന്റിനിയും ട്രംപും തമ്മിലുള്ള അടുത്ത ബന്ധം വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട്. അമേരിക്കൻ താരം ഫോളറിൻ ബെലോഗണിന്റെ റെഡ് കാർഡിനെ തുടർന്നുള്ള വിലക്ക് ട്രംപിന്റെ ഇടപെടലിനെ തുടർന്ന് മാറ്റിവെച്ചെന്ന ആരോപണത്തെ തുടർന്ന് ചില സംഘടനകൾ ഇൻഫാന്റിനിക്കെതിരെ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ തങ്ങൾക്ക് അധികാരമില്ലെന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പിന്നീട് വ്യക്തമാക്കിയിരുന്നു. ചുരുക്കത്തിൽ 2026 ഫിഫ ലോകകപ്പ് റെക്കോർഡ് വിജയമായിരുന്നുവെന്നും അതിനെ പ്രസിഡന്റ് ട്രംപിന്റെ പിന്തുണ നിർണായകമായിരുന്നുവെന്നും ജിയാനി ഇൻഫാന്റിനി പറഞ്ഞു. അതേസമയം ട്രംപുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധം ചില രാഷ്ട്രീയ കായിക വിവാദങ്ങൾക്കും വഴിവെച്ചു.

88.9 മിനഫ മലയാള ജാലകത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ ഏകദേശം ക്ലിയറായി. 11 മണിയോടുകൂടിയിട്ടാണ് നമ്മുടെ പ്രോഗ്രാം കഴിയുന്നത്. ആരും മറക്കേണ്ട, ഇനി രണ്ടാഴ്ച കൂടിയുള്ളൂ നമ്മുടെ ഓണപ്പരിപാടിക്ക് വിന്ദ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവരെല്ലാം ബുക്ക് ചെയ്യുക. പരിപാടി അവൻ വിച്ച് വിജയകരമാക്കി തീർക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത ശനിയാഴ്ച കാണുന്നതുവരെ ഗുഡ് ബൈ.